പ്രളയ ദോസ്തോ അമി ബുദ്ധി രേഹ ശ്രീ ഗുണു സാംതാണിയ ജി ലിഖ്യല നണ്ടിയ ഖണിയ ജോ റേഡിയോ നാട്യ രൂപാന്തർ ബാഗുഠന്തർ കലാകാര ഹാ സർവശ്രീ അശോക് ചൻഷ്ലാണി കമല പാത്ലാണി ചന്ദ്ര ബാലാണി കൗശൽ ജഗേസ്യ വാസുദേവ് മാഖിജ ടെഹൽ മേംഗ്രാജാനി റേഡിയോ നാട്യ രൂപാന്തരക്കാർ ഹിദായത്കാർ ശ്രീ ഹരീഷ് കക്വാണി त दोस्तों अज सुरहान जी कड़ी में बस एतरो ही अवां खां इजाज़त चाहूं था नमस्ते।